105.4 മെഗാഹെർട്സ് മേഘതാത് ആകാശവാണി പണജി കേന്ദ്രസ എഫ് എം റെയിൻബോ ചാനൽ മൊഗാഴക്ക് പെനു സോവർ സാവും 10 മിനിറ്റ് ജാ ആണി വേൾ ജാ പുഷ്പാഞ്ജലി ഹാ ഭക്തിമയ ഗീതാ കാര്യവളിച്ച മൊഗാഴക്ക് പെനു പുഷ്പാഞ്ജലി മയാരോജ് ആമി ദേവാക അർപ്പണ കർത്താ തീ ഫുൽ ആണി ഫുലാച്ച പാഖറി ആണി ഹാ ഭക്തിമയ ഗീതാ കാര്യവളിത്ലാൻ ആമി ആമചോ ഭക്തിഭാവ अर्पण करपाचो प्रयत्न करता. पयल्या सुवातेर आयच्या ह्या मंगळाच्या पवित्र आणि प्रसन्न खिणार आयकुया श्री गणेश स्तुती. गणपती बाप्पा मोरया आणि श्री गणेशाय नमः म्हणून सुरुवात करूया एम एस कामंत हांचो आवाज ह्या पहिल्या गीता खातीर.